0: നിങ്ങൾ കുരങ്കനയനിനെ
1: സിംസ്
0: ജോയ് ജോയ് കുരങ്കനയനികി ജോയ് ജോയ് ജോയ് കുരങ്കനയനികി ജോയ്
2: ഇമാ ശക്തി തൈമാ
1: ഇനൗതോ
2: അപ്പൻ മന്നനാവുന കല്ലുവ പത്ത ബഗി ആരാൻമവ കൽ കൊപ്പിയു നശിലി ഇന്ദ്രവംശകി പമ്പാൽ കനാഗിശു ഓയ്ത്രേ തൗനാ ഫവി ലോഷിങ് ചൗബി കുരങ്ക നൈനിഗി ഓയ്രേ നശിദി നശിദി നനാവുകി തമോയ്ത ശിങ്നവ ഇരിക്ക മത്ത തമ്തന ഇമാഗി മഫംദ കഥോക്ചരവനി ലോബിരോ ഇന്ദ്രവംശകി പമ്പാൽ ലൈതേങ്ങിയുനി പമ്പാൽ തക്ഷിദ ഇമാ
1: ഓയ് തോക്തബനെ ഇന്ദ്രവംശകിനിങ് തൗരെ സ്വർഗദൈവ കാൽസിലിയാ ഹിംഗ്ലി മൈതൈ നിങ്ങോൾ കുരങ്കനയനി ഐതി നിങ്ങൗ പമ്പാൽബു പാമുക്കിതെ നിങ്ങൗ പമ്പാൽബു ആക്ചബ ലൈമായി തുക്ക കോയിരുബനെ ലൈംസിൻബിരോ സ്വർഗദേവ പമ്പാൽ ഹാങ്ബത്തൗ ഹൈതെ തമോയി സേങ്ന കച്ചരബനെ ഇന്ദ്രവംശകി പമ്പാൽ
2: ഹേ മാ നംഗി പുവാരിദി തദ്ദാ ഇന്ദ്രബലംലാവോയ ഉരഗനി ഇന്ദ്രവംശകി പമ്പാൽ അഹോ മമതി മൈതൈ അനിഗി ഈ മരിഗി മുന്നാ ഇന്ദ്രബ പുയാവോയ ഉന തമ്നം ലഗി കോയി മാ